അവനെ നാക്കോളെ ആത്തെ ഭക്ഷേ മേലിലേ ചരം പ്രാപ്ത ഹോയെ സാച്ചാ സാഹിബ് മഹാരോ സത്ഗുരു ദിയാ ദിഖായെ അമൃത വർഷ മൻ സന്തോഷിയ സച്ച് രഹ നിവലായ